ആ മൃത്യു, ആ തൂ യാ ആനേ കേ ലിയേ നിക്ലി ഹി ഹോഗി, തോ ആ ഹി ജാ അഭി മുർഝാനേ കേ ഡർ സേ ഡർ ജായേ ഫൂൽ, അംഗൂർ ഭീ രസ പീനേ സൂഖ ജാനേ സേ ഡർ ജാഊം ക്യോ തുജ് സേ. മൈ കിസ് ലിയേ മേരെ ഇസ് പ്യാരേ മേ പീതേ പീതേ കഭി ന ഖത്മ ഹോനേ വാലി ഹൈ. ഭരീ ആസൂഓ കി മദിര ബസ് മേരേ ലിയേ.